ഞങ്ങൾ വൽവലി ജംബക്ക ജപ്പോ ഖലഫ് ഖലഫ് ഞങ്ങോയ ഇനിമ്പക്കയായ ബുറി അല്ല മോ കൊടേ കുടഫ് ബൈ ഗന.